ഹായ് ബാഷി സുധു, അപ്പൊ ചാമര സ്റ്റോർസ് പനാപിട്ടിയ കല്ലോത്തര ചാമരമായി തനൂജമായി സിന്ധു ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ ഭാഷ മെനിക്ക, ഒയാഗെ വോയിസ് ഒക്കെ ചൂട്ട കടുവലാ മുഖത്ത് കേളാനോ കൊറിയ വല്ല നുവന്നയ സെനസുരാധകം പസേ അതിന് കൊല്ലാവില്ല തേനുമേ പെത്തട ക്ഷിത ഹരിതപുത്ത സുധുപുത ലാലിനി ജയലാത് സിന്ധുരിക കോണി റേഡിയോയ്ക്ക് സദ്യ നാലാലും തീർന്നേ ജ്യോതിപാൽ മഹത്തേക്ക് സിന്ധുക്ക് ദന്നെ കിളിക്കണു ആ തിന്നമ്മല് കെന്തക്കടി നിമ്മല്ലയ്യമ്മിയൊക്കെ ഇതുപോലെ തന്നെ ഒക്കെ മേക്കത്ത് കിടക്കാന ഗുഡ് ദിവസം മകയോ ഗുരു ഓവേല ഓക്കെ ആദരങ്ങ

ആദരണീയ ഒയാറ്റമായി, ഒയാമാകെ പനയ മരണ തുറമ ഇന്ന് മമയാ ഗുഡാക്കായ ബാധാകിന് കീവാട്ട് ഗുഡാക്കാതൊരു കഥാവല അന്തിമിട്ട് ദുഃഖവിന്ദ് ഹുഗാത്മാ ആദരേ കരണക്കെന മമ മനോജിനിലമിനി

സമാഹരായ രണ്ടു വേനക്കട്ടെ ആള് വേനക്കട്ടെ തവ സമാഹരായ രണ്ടു എണ്ണവത് കിണക്കിനകത്തോ മക പാലനോ ഇതമൈ ജീവിത സുഭമന്ദാരം രാഘവേവാ രംഗക്ക രണ്ടുവേവി ആളു എണ്ണവത് കിണക്കിട്ടിയാനം എഹമകിയാന്ന് പാബോ ഇക്മനിമ ഏ ആത്മീയസ് ദേക്ക ഒബ്ബ ഹമ്മ വേവാ.